0: ആവർത്തനം. കലാകാർത്തി മൃദംഗം പർ ശ്രീ ബി ഗണപതിരാമൻ തഥാ കഞ്ചിരാപ്പർ ശ്രീ ഉടുപ്പി എസ് ശ്രീകാന്ത്. ശ്രീമതി ബാലാമണി ഈശ്വർ അപ്നെ കാര്യക്രം കാ സമാപൻ കർത്തെ ഹുയെ പ്രസ്തുത് കർ രഹി ഹ രചന മനതിർ ഉഹന്തത് സിന്ധു ഭൈരവി രാഗ് ഔർ ആദി താൽമേ രചന ഹൈ തഞ്ചാവൂർ ശങ്കരയ്യർക്കി.
1: ദാറ്റ് വാസ് എ തനി ആവർത്തനം പെർഫോം ബൈ ശ്രീ ബി ഗണപതി രാമൻ ഓൺ ദ മൃദംഗം and Udupi Shri S. Srikant on the Kanjira. Srimati Balamani Ishwar concludes the concert with Manadir Kugandad, composed by Tanjavur Shankara Iyer in Raag Sindhu Bhairavi, set to Tal Adi.